0: No further information on damage or casualties was immediately available. The Pacific Tsunami Warning Center said tsunami waves up to 3 meters are possible on some coasts of the Philippines. On to sports. In tennis, Germany's Alexander Zverev clinched his maiden Grand Slam title, defeating Italy's Flavio Cobolli in a thrilling 5-set final to win the French Open crown at Roland Garros. The world number 3 prevailed 6-1, 4-6, 6-4, 6-7, 6-1 in a 4-hour and 20-minute contest on the court Philippe Chatrier. The victory ended Zverev's long wait for a major title after runners-up finishes at the US Open in 2020, the French Open in 2024 and the Australian Open in 2025. The 29-year-old became the first German man to win the French Open since Henna Henkel in 1937. In our bilingual live phone-in program Public Speak tonight at 9:30 p.m., we will bring an insightful discussion on Khet Bachao Abhiyan, restricting fertilizer use and promoting soil health, with Dr. J.P.S. Dabas, former principal scientist, ICAR, Indian Agricultural Research Institute. During the program, listeners can ask questions on the subject. To participate, simply dial the telephone numbers 011-2371-7106 and 011-2331-4444 from 9:30 p.m. onwards tonight. And now for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Anuja. Top front page headline in the Statesman writes, Nepal signals pragmatic reset in ties with India during foreign minister's visit, backing bilateral route on border issue. Ministry of Home Affairs approves deployment of 670 companies of CAPFs, marking one of the largest ever multi-layered security arrangements for Amarnath Yatra, reports the Asian Age. An editorial in Hindustan Times states how SAARC offers India what other forums cannot. It empowers Delhi amidst global turmoil with no guarantee needed from any external actor in setting the terms of the organization. In an extraordinary arrangement, need paper setters to be in lockdown till re-exam, no phone, net, team housed at secret location, says the Times of India. The Economic Times states, Leh Old Town to get heritage makeover to enhance infrastructure and improved public amenities. The Indian Express quoting the government says, despite second price revision of LPG gas cylinder since crisis in West Asia, oil marketing companies are still losing 700 rupees. And finally, in a historic first for Punjab, celebrated music composer and singer A.R. Rahman delivered a live performance at the Attari border on Sunday, paying tribute to the border security force through a stirring rendition of his patriotic song, Jai Ho, notes the Tribune. And with that, it's back to you, Anuja.
0: Thank you, Renu. And now before we end the bulletin, the headlines once again. West Bengal set to become 36th state or union territory to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana. National Testing Agency releases exam city intimation slip for NEET UG 2026 re-examination scheduled to be held on the 21st of June. Lok Sabha Speaker Om Birla to inaugurate Commonwealth Parliamentary Association India Region Zone 2 conference in Chandigarh today. New Delhi says Indonesia is a key pillar of India's Act East policy. Iran fires waves of missiles at Israel for first time since April ceasefire. And in tennis, Germany's Alexander Zverev secures his maiden Grand Slam title. And with that, we end the morning news. Have
2: Akashvani.
3: Novel Sanjaram.
4: Uru Bedia Novel. സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ഗോപിക്കുറുപ്പിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു. വളരെ വേഗത്തിലാണ് അയാൾ ഒരാദ്യവസാനക്കാരനായത്. കീചകൻ, അഴകിയ രാവണൻ, ശിശുപാലൻ, അർജുനൻ എന്നിങ്ങനെ അയാളുടെ വേഷങ്ങൾ പ്രസിദ്ധി ആർജിച്ചു. നളന്റെ വേഷം ആ പ്രസിദ്ധിക്ക് കിരീടം ചൂടിക്കുന്നതായിരുന്നു. ആളുകൾ അയാളെ നളൻകുറുപ്പ് എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. കഥകളി ഉണ്ടെന്ന് കേട്ടാൽ സഹൃദയന്മാർ ചോദിക്കാറുണ്ട്, ഗോപിയുടെ നളനില്ലേ? മറ്റാരെപ്പോലെയും ആയിരുന്നില്ല ആ നടൻ. അറിഞ്ഞോ അറിയാതെയോ സ്വന്തമായി ഒരു ചിട്ട വളർത്തിക്കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞു. എന്റെയും വല്യമാമന്റെയും മാതിരിയല്ല ഗോപി, കാരണവർ പറയാറുണ്ട്. അവന്റെ മനോധർമ്മത്തിന് അതിരില്ല, കാണികളും അഭിനന്ദിച്ചു. തറവാടിന്റെ പുണ്യം നശിച്ചില്ലായിരിക്കും, എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം, കാരണവർ

വീർപ്പിട്ടു. ഗോപിക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തരം ഉപാസന തന്നെയായിരുന്നു. മറ്റൊന്നിനെ പറ്റിയും അയാൾ ചിന്തിച്ചില്ല. മറ്റൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു താനും. ആറുമാസത്തേക്ക് ഊണ് കഴിക്കാനുള്ള നെല്ല് കിട്ടാവുന്ന നിലം ആ തറവാട്ടേക്കുണ്ട്. കോവിലകത്ത് നിന്ന് ചാർത്തിക്കൊടുത്തതാണ്. അതിൻ്റെ മിച്ചവാരം എത്രയാണെന്ന് പോലും ഗോപിക്കുറുപ്പിന്